അഷ്ടപതി ബ്രഹ്മജ്ഞാനി സദാ നൃഡേവ ജയസേ ജന്മയ കമല അലേവ ബ്രഹ്മജ്ഞാനി സദാ നൃദോഹ ജയസേ സൂര്യ സർവകോശോഹ ബ്രഹ്മജ്ഞാനി കെ ദൃശ്യമാന ജയസേ രാജരങ്കുലാകെ തുൽപമാന ബ്രഹ്മജ്ഞാനി കെ തീർജ ഏകജോ വസുധാ കൗ ഖോദയ കൗ ചന്ദ്രലേപ ബ്രഹ്മജ്ഞാനി കെ ഏഹ ഗുണാവനാനുകജോ പാവക സഹ സ്വഭാവോ

ഭഗവാന് നിമുക്ക് നിമുക്ക് ഠാകുർ നമസ്കാര നാനകുവ പാർസ സകല നിസ്താര അഷ്ടപതി മിഥ്യാനാഹി രസന പാർസ മർമേ പ്രീത നിരഞ്ജൻ ദർശ പാർത്ഥരൂപന ഭിക്ഷ നേത്ര സാധകി ടഹല സന്ത സംഹേത

ശലോക ഉസ്തകരയാരേ ഗജാന അന്തന പാരാവാര നാനക രചന പ്രവരജി ബഹുവിധ ആനക പ്രകാരഷ്ടപതി കൈകോട്ട് ഹോയ പൂജാരി കൈകോട്ട് ആചാര വ്യവഹാരി കൈകോട്ട് ഭയതീർത്ഥവാസി കൈകോട് ബാൻ ബ്രഹ്മയോദാസി കൈകോട് വേദഗയ സുരത്തെ കൈകോട് വിസരഹോത്തെ കൈകോട് ആത്മ അന്താരെ കൈകോട് ഗപകാഭിചാരെ കൈകോട് നവതന്നാം കർത്തേകാന്തന ഭാവേ കൈകോട് ഭയഭിമാനി കൈകോട് അന്ധ അഗയാനി കൈകോട് ഗർഭന കഠോര കൈകോട് അഭയഗാതമനെ കോര കൈകോട് പർ ദർഭ ഗോഹിരേ കൈകോട് പർ ദുഃഖനാ കരഹേ കൈകോട് മായാശ്രം മാഹേ കൈകോട് പ്രദേ സുപ്രമാഹേ ജിത് ജിത് ലാഭോ തിത്ത ലഗ്നാനാന കർത്തേ കി ജാനേ കർത്ത രചന കൈകോട് സിദ്ധ ജതി ജോഗി കൈകോട് രാജേ രസഭോഗി കൈകോട് പങ്കി സർഭൂപാഹേ കൈകോട് പാഥർഭിജായ കൈകോട് പൗനുപാണി സന്തർ കൈകോട് ദേശ ഭൂമണ്ഡൽ കൈകോട് സസിയർ സൂര് നഖത്ര കൈകോട് ദേവദാനം ഇന്ദ്ര സേര ശതൃ സകല സമഗ്രി അഭന സൂത്താരേ നാനക ജേസ് ജസ് ഭാവായ തിസ് തിസ്താര കൈകോട് രാജസ്ഥാമസാത്ത കൈകോട് വേദപുരാൻ സിംഹർത്ത ശാസ്ത കൈകോട് കീയ രത്ന സമന്ത് കൈകോട് നാനാ പ്രകാർ ജന്ത് കൈകോട് കീയേ ചിര ജീവേ കൈകോട് ഗിരി മേർ സ്വർണ ധീവേ കൈകോട് ജഖ കിണർ പിസാച് കൈകോട് ഭൂത് പ്രേ സൂകർ മൃഗാച് സപ്തേ നേരാ സഭൂത്തേ ദൂര നാനക അലപ്ത്രയാ പ്രഭൂർ കൈകോട് പാതാൽ കെ വാസി കൈകോട് നർക സ്വർഗ നിവാസി കൈകോട് ജന്മേ ജീവേ മരേ കൈകോട് ബഹു ജുന്നി ഫിരേ കൈകോട് ബാഠതി ഖായ കൈകോട് ഗാലേ തക പാഹേ കൈകോട് കീയേ തൽ മന്ദ് കൈകോട് മായാമേ ചെന്ത്

കടുകൾ പൂവനും ബ്രഹ്മപ്രകാശ് അവനെ ഭണ്താപനായി നാനക് ജീവദേഹപടായിസ്കാബാലനായി സഹ ആഥ കർണകരാവൻ സർവകോനാഥ അഗാകാരി ബപുരാ ജീയോ ജ്യോതിസ്ഭാവേ സ്വന്ധീയോ കബു ഊജ് നീജമേ ബസ കബു

സർവഘടാ കാർത്ത പ്രതപാലാത് പുരുക്കാരണകർത്താര് ഭഗജനാകെ പ്രാണാധാര സംഗീത രസനാ ജപതി ഹര ഹർണീത് പരിസോ കർണീ സോ ബാത്ര മന്ദിരത്തെ ബസേ പൂർണ ഗുരു മന്ദ സാസംഗ് പ്രഭദേഹോ നിവാസ്.